0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനസുധ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നടപ്പിലാക്കിയിട്ടുള്ള ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ തരം ചികിത്സകളാണ്. കേരളത്തിൽ നിന്നും ചികിത്സയ്ക്കായി പുട്ടപർത്തിയിൽ ചെന്ന് ആവശ്യമുള്ള ചികിത്സകൾ നേടി ആവശ്യമുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുള്ള ആളുകൾക്കായി പോസ്റ്റ് ഓപ്പറേഷൻ സഹായങ്ങൾ ചെയ്തുവരുന്നു. SRP എന്നറിയപ്പെടുന്ന ഈ പ്രോജക്ട് എല്ലാ വർഷവും ഹൃദയ സംഗമം നടത്തിവരുന്നു. എറണാകുളത്ത് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹൃദയ സംഗമത്തിൽ നിന്നും
2: എന്റെ പേര് ടോമി, ഞാൻ പാലാരൂർ സ്വദേശിയാണ്. 2009 ആഗസ്റ്റ് 24 ഞാൻ ഓപ്പറേഷൻ പോയത്. എന്റെ അസുഖം ഹാർട്ടിന്റെ ബ്ലോക്കായിരുന്നു, മെയിൻ ബ്ലോക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ പല സ്ഥലത്ത് നിന്നാണ് എത്തി. 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ഇതൊക്കെ ഞാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അതൊന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ലാത്തതിന്റെ പേരില് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പത്തനംതിട്ടയിലുള്ള ഒരു സായി പ്രവർത്തകൻ എന്റെ അടുത്ത് സംസാരിച്ചു. നമ്മൾക്കൊന്ന് അവിടെ വരെ പോയാൽ പോകാമെന്ന്. ഞങ്ങളൊരു ദിവസം 3 പേര് കൂടി സായി ഹോസ്പിറ്റലിൽ വൈറ്റേരി അവിടെ ചെന്ന് സംസാരിച്ച് ആ ഡോക്ടർമാരെ കൂടി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ 15 മാസം എനിക്ക് അവധിയാണ്. 15 മാസം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാം. വിളിക്കുമ്പോൾ ഇവിടെ എത്തിയിരിക്കാം. അപ്പൊ ഈ വരുന്ന സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും, അതായത് കൃത്യനിഷ്ഠമായിട്ട് മരുന്നുകൾ കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ കഴിച്ചു. 15-ാം മാസം എനിക്ക് ലെറ്റർ വന്ന് ഞാനിവിടെ നടച്ചു ചെന്നു കഴിഞ്ഞ് അടുത്ത കമ്പനിക്ക് സുഖമുള്ളതായി 360 രൂപ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ. വീണ്ടും അവിടെ നിന്ന് ഒരാഴ്ച മരുന്ന് കഴിഞ്ഞ് നടന്നില്ല. വീണ്ടും തിരിച്ചുവിട്ട് ഇവിടെ ഒന്നും ഷുഗറൊക്കെ കുറച്ച് വീണ്ടും ചെന്നു. ഓഗസ്റ്റ് 21 അവിടെ എത്തി. 2-ാം തീയതി ചെക്കപ്പ് കഴിഞ്ഞു. 3-ാം തീയതി പ്രാഥമിക പരിപാടികളൊക്കെ കഴിഞ്ഞു. 24-ാം തീയതി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. അവിടുന്ന് 4-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. ടിക്കറ്റ്, 1.5 ടിക്കറ്റ്, കാരണം വൈഫിന് ആ ടിക്കറ്റ്, എനിക്ക് ഫുൾ ടിക്കറ്റ്. എന്റെ വൈഫിന് അവിടെ ചെലവായത് 1 ദിവസം 51 രൂപ. ഒരു ദിവസം എന്റെ കൂടെ വന്ന ആൾക്കൊരാൾക്ക് 51 രൂപ ചെലവായി. എനിക്കാണ് 10 പൈസ ചെലവായി. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചുവിടെ വന്ന് അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ ഡോക്ടർ പ്രഭു സാറിന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞത്. അവിടുന്ന് ചീട്ടും തന്നു. ഡോക്ടറാണ് ഇപ്പൊ ഈ ഇപ്പോ 1 കൊല്ലവും 5 മാസവും യാതൊരു പ്രശ്നങ്ങളുമില്ല. അതുപോലെ മരുന്നും ശ്രീകുമാർ സാറിന്റെ പേര് പുള്ളി വന്ന് വീട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്ന് തരികയും എല്ലാ മാസങ്ങളും മരുന്ന് തരികയും എല്ലാം ഇതുവരെ ഈ നിമിഷം വരെയും ചെയ്തത് കഴിഞ്ഞ 8-ാം തീയതി. അപ്പോ ഈ സംഘടനയോട് സായിബാബ ഭക്തന്മാരേക്ക് എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഈ സഭയോടുള്ള ആദരം കുറവാണ്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ ചിന്തിക്കുകയും നല്ല രീതിയിൽ പോകാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് സഭയോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
3: സ്വാമിയുടെ ഭക്തന്മാരെ, അതിന്റെ പ്രവർത്തകരെ, എന്റെ പേര് നന്ദനൻ, തമശ്ശേരിയിലാണ് താമസിക്കുന്നത്. 2008 ഒക്ടോബറിലാണ് എനിക്ക് ആദ്യമായിട്ട് നെഞ്ചുവേദന തോന്നുന്നത്. ഉടനെ ഞാൻ ആലുവ കാരോത്തൂര് ആസ്പത്രിയിലാണ് എന്നെ കൊണ്ടുപോയത്. ഉടനെ അവർ ഡിസിയിലേക്ക് പോയി. ഡിസി ചെന്ന് 2 ദിവസം ഐസിയിൽ കിടന്ന് ഒരാഴ്ചയോടെ കിടന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് 90% ബ്ലോക്കാണ്, ഉടനെ ഓപ്പറേഷൻ വേണം. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ചെലവ് എന്ത് വരും? 1 ലക്ഷം രൂപ. അപ്പൊ ഞാൻ പറഞ്ഞ തൽക്കാലം നടക്കില്ല, കാരണം മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആധാരം സൊസൈറ്റിയിൽ ഇരിക്കുന്നു. അപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ സാഗിയുടെ ആസ്പത്രിയെ സംബന്ധിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെ ആലുവ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ പേപ്പറാണ് അടിച്ചുകൊടുക്കുന്നത്. വേം 2008 ഡിസംബർ 5-ാം തീയതി എന്നോട് ഹാജരാകാൻ പറഞ്ഞു ചെക്കപ്പിന്. അങ്ങനെ ഞാൻ പോയി. പോയി ചെക്കപ്പ് കഴിഞ്ഞപ്പോ പറഞ്ഞ് ഡിസിയിലെ ആഞ്ചോഗ്രാം ചെയ്ത CD കൊണ്ടുവരാൻ പറ്റി. അപ്പൊ എനിക്കത് CD കൊണ്ടുവരുന്നില്ല. ഉടനെ ഞാൻ ഇവിടെ വന്ന് വിളിച്ചു വിളിച്ചപ്പോ അവർ പറഞ്ഞ 1000 രൂപ കിട്ടണമെങ്കിൽ തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞു. അപ്പൊ ആസ്പത്രിയിൽ പോകുന്നപ്പോ എന്ന് വെച്ച് വൈറ്റ് ഫീൽഡ് ഇനിയെന്നോട് ഏറ്റുന്നില്ല, അപ്പൊ ടേക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ ചെയ്തായിട്ട് അവിടെ ചെന്ന് അപ്പൊ തന്നെ ഓപ്പറേഷൻ റെഡിയാണെന്ന് ചോദിച്ച് അതെന്നും പറഞ്ഞു. ഓപ്പറേഷൻ റെഡിയാണെന്ന് ചോദിച്ചാൽ അതെന്നും പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് എത്തിയത് ഒരു ശനിയാഴ്ച രാത്രി അവിടെ ഡോക്ടർ എല്ലാവരും വിളിപ്പിച്ചു. അപ്പൊ എന്നെയും വിളിപ്പിച്ചു. ഞാൻ ഇന്നിപ്പോ ഒരു മലയാളി സിസ്റ്ററായിരുന്നു പത്തനംതിട്ടയുള്ള. ആ സിസ്റ്ററിനോട് ചോദിക്കും, അതിനൊക്കെ മറുപടി ഡോക്ടറോട് പറഞ്ഞു കൊടുക്കും. വേറെന്നോടൊരു വരിക്കോ കുടിക്കോന്നൊക്കെ ചോദിച്ച് അപ്പൊ ആ വരിക്കാനെ ചെയ്യും. ഒരാളായി നിർത്തിയിട്ട് അപ്പൊ ഡോക്ടർ സിസ്റ്ററോട് ചോദിച്ചു എത്ര ആളായെന്ന് ചോദിക്കും. കൃത്യമായിട്ട് പറയാൻ പറ. പിന്നെ ഞങ്ങളൊരു സമ്മതിച്ചു. ഞാൻ ഇന്നലെ രാത്രിയിൽ കാരണം അഡ്മിറ്റ് ആണെങ്കിൽ പല ദിവസം ഞാൻ മരിച്ചു സിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു സിസ്റ്ററോട് പറഞ്ഞു ആറു മാസത്തെ മരുന്നുകളായിട്ട് ഇട്ടാകാൻ പറ്റും. ഇതിനായിട്ട് എനിക്ക് ആകെ പ്രയാസം. സിസ്റ്റർ പറഞ്ഞു എന്താ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ പുരാനാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ആകെ പ്രയാസം. കാരണം നമ്മൾ അഡ്മിറ്റ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് എന്റെ പെങ്ങളുടെ മോനും എന്റെ ഇടയ മോനും കൂടി ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് യാത്ര കിട്ടുന്നു. എന്ത് പറയാം, അവിടെ എന്നൊരു മോന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് വീട്ടുകാരോട് എന്താ എന്റെ ആകെ പ്രയാസം. അങ്ങനെ ഞായറാഴ്ച വന്നിട്ട് ഞാൻ അവിടെ ആസ്പത്രിയിലേക്ക് കയറി ചെല്ലുമ്പോ ബാൽക്കണി ഞാൻ നടക്കുന്നു. അപ്പൊ താഴത്തോട്ട് പോയപ്പോഴും സ്വാമിയുടെ ഒരു വലിയ ഫോട്ടോ ഇട്ടിരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ ഈ അമ്പലത്തിൽ പോയാലും ഇങ്ങനെയുള്ള കണ്ണമാനത്തെ വെളിപ്പിടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊരു കാര്യത്തിൽ ഭയങ്കര പ്രയാസമായി. ഞാൻ വേറെ മനസ്സൊഴിഞ്ഞ് സ്വാമികൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നു. സ്വാമി അപ്പൊ ഞായറാഴ്ച തന്നെ തിങ്കളാഴ്ച തന്നെ വിടും. എന്നെ അഡ്മിറ്റ് ചെയ്യും. ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ട് മോളോട് വന്ന് എന്ത് പറയുന്നു എന്തോ ഓപ്പറേഷൻ നടത്തണേ സ്വാമി എന്ന് ഞാൻ മനസ്സിലോടെ പ്രാർത്ഥിക്കേണ്ടി വരുന്നു. എന്നിട്ട് ഞാൻ വന്നപ്പം ഭക്ഷണം കൊടുക്കുന്നതായിരുന്നു. അത് കഴിക്കാന്നല്ല, എങ്ങനെ കഴിക്കുന്നത്? ഒരു ഇത്തിരി കഴിഞ്ഞിട്ട് മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ട് മോള് പോലെ കിടന്നു. കിടന്നൊരു പത്ത് മണിയായിട്ടോ ഒരാളുകൾ നോക്കി കുട്ടി വെച്ചിട്ട് പറഞ്ഞു ഇത് ഓപ്പറേഷൻ തീയറ്ററിലെ വേണ്ട ഡ്രസ്സാണ്, വെളുപ്പിൽ 5 മണിക്ക് റെഡിയാണ്. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ അപ്പൊ തന്നെ മോനെ വിളിച്ചു. അപ്പൊ അതുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ എന്ത് വിഷയമുണ്ടെങ്കിൽ സാഹചര്യ കാര്യത്തിന് സാഹചര്യം ഞാനൊരു കുടുംബവും തയ്യാറാണ്. പുരാതന കഴിഞ്ഞ ഓണത്തിന് ഓണത്തിന് സാമയം കാണാൻ പോകുന്ന ശ്രീനിവാസ് സാഹിബ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 19 വരെ ബസ്സിനാണ് പോകുന്നത്. ഇവിടെ വന്ന് വീട്ടിലേക്ക് പോയി വെച്ചാൽ മോട് മോട്ടറെ കൊച്ചുങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് പോയിട്ടിരുന്നു പയ്യായി. ഉടനെ പിടിച്ചു വെച്ചാൽ പറയുന്നത് വെച്ചാൽ പൈ കൂടി വീട് കാര്യത്തിന് അസ്ഥിരോട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പൊ അഡ്മിറ്റ് ചെയ്യും എന്തിനു? അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്കൊരു കാര്യമില്ല, ആര്യം ചെയ്യുമ്പോ അവിടെ അറിയണം, സ്വാമിനെ കാണാനുള്ള ഭാഗ്യമില്ല. വേറെ തോന്നുന്ന ഒരു കാര്യത്തോട് എത്തുന്നതിന് സ്വാമിയോട് പ്രാർത്ഥിച്ചു. സ്വാമി സ്വാമിയെ കാണാൻ പുറപ്പെട്ടാണ്. കാര്യത്തിൽ എത്തുന്നതിനോട് പിടിച്ചു ചോദിച്ചത് ലോൺ പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പുതിയ ഡോക്ടറെ കാണിച്ച് തുടക്കാൻ പോയത് തുടച്ചു ഞാൻ പനി മാറി ഞാൻ പോകുന്നു സമാധാനം. അങ്ങനെ എനിക്ക് രണ്ട് അനുഭവം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇന്ന് പല കാര്യങ്ങളായിട്ടും അങ്ങനെയുള്ള ശ്രീനിവാസ എന്ത് വിളിച്ചു പറഞ്ഞാലും സ്വാമിയുടെ കാര്യത്തെ സഹകരിക്കും, സ്വാമിയുടെ ഭക്തനും പറയും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനാമൃതം ശ്രീ കാവാലം ശ്രീകുമാർ.

ഓം ശ്രീ സായിറാം. 1973 ഫെബ്രുവരി 4 ചെന്നൈയിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നും ചില ഭാഗങ്ങൾ. ഇന്ന് കാലങ്ങളെ അതിജീവിക്കുന്ന നാഗരികതയുടെ കേന്ദ്രങ്ങളിൽ ഭദ്രമായ പൈതൃകത്തോടുകൂടിയത് ഭാരതം മാത്രമാണ്. പക്ഷേ മൂല്യനിർണയത്തിലെ തെറ്റായ വ്യാഖ്യാനത്താൽ ഇന്നാട്ടിലെ നേതാക്കളും യുവാക്കളും ഇവിടുത്തെ വിലപ്പെട്ട സംസ്കാരത്തിന്റെ പാരമ്പര്യത്തെ അവഗണിച്ച് പടിഞ്ഞാറൻ ആശയങ്ങളും ആദർശങ്ങളും ദത്തെടുക്കുന്നു. അതുകൊണ്ട് അവർ ദേഹവുമായി അനന്യത പ്രാപിച്ചു കാണുന്നു. അവരുടെ ഊർജവും നൈപുണ്യവും ശരീരത്തിന്റെ ആവശ്യത്തിനും വ്യാമോഹത്തിനുമുള്ള അഭിരുചിക്കൊത്ത് ഒരുക്കുന്നു. അവർ വിശ്വസിക്കുന്നത് ഭൗതിക ലോകം മാത്രമാണ്, പഠനത്തിനും പിടിച്ചെടുക്കുന്നതിനും മാത്രമുള്ളതാണെന്ന്. ഇതിന്റെ ഫലമോ ഇവിടെയെന്നല്ല, എവിടെയും ഏറ്റവും പുരോഗമിച്ച പടിഞ്ഞാറൻ രാജ്യങ്ങളുൾപ്പെടെ എല്ലായിടത്തും ഭയവും ആകാംക്ഷയും അക്രമവും കൈക്കൂലിയും മലിനീകരണവുമാണുള്ളത്. ഭൗതിക സുഖം, വ്യക്തികളുടെ പുരോഗതി, തനതായ അഭ്യുന്നതി എന്നിവയെല്ലാം അഭികാമ്യമായവ തന്നെയെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. ഓരോരുത്തരും അവനവനെപ്പറ്റി മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പ്രഖ്യാപിക്കുമെങ്കിലും ആർക്കും ഒറ്റപ്പെട്ട് ജീവിക്കുവാൻ കഴിയുകയില്ല. ഒരേ കട്ടിലുറങ്ങുന്നവരെ വ്യത്യസ്ത സ്വപ്നങ്ങൾ പിടികൂടുന്നതുപോലെ ഓരോരുത്തർക്കും അവരവരുടേതായ ആന്തരിക ജീവിതവും മാർഗവും സിദ്ധിയുമുണ്ട്. പക്ഷേ നിങ്ങളെന്താണ് ജോലിയിലേർപ്പെട്ടിരിക്കുന്നത്, കടയിൽ നിന്ന് എന്താണ് കൊണ്ടുവരുന്നത്, എന്തേ ആകെ അസ്വസ്ഥനായിരിക്കുന്നത് എന്ന് ചോദിക്കൂ. തന്റെ കുടുംബത്തിനു വേണ്ടി ഒരു കെട്ടിടം പണിയുകയാണ്, കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണ്, ഭാര്യയെപ്പറ്റി ഞാൻ അസ്വസ്ഥനാണ് എന്നായിരിക്കും മറുപടി. അതുകൊണ്ട് അയാൾ അയാൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, അയാളോട് ബന്ധപ്പെട്ടവർക്കും ഉറ്റവർക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി കൂടിയാണ്. മനുഷ്യൻ രക്ഷ നേടാൻ വയ്യാത്ത ബാധ്യതയിൽ അവന്റെ വർത്തമാനങ്ങളും മനോഭാവങ്ങളും ആരുടെ മധ്യത്തിൽ കഴിയുന്നുവോ അവർക്കൊപ്പിച്ച് രൂപപ്പെടുത്തുന്നു. അവന് മാതാപിതാക്കന്മാരെ നൽകിയിട്ടുണ്ട്, ആദരിക്കുവാനും അനുസരിക്കുവാനും സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. സ്നേഹിക്കുവാനും ഒരുമിച്ച് പഠിക്കാനും കളിത്തോഴന്മാരുണ്ട്. കൂടിക്കലരാനും ഒത്തുകഴിയുവാനും സമൂഹമുണ്ട്. മാറ്റുവാനും മാറ്റിയെടുക്കുവാനും അവന്റെ സ്നേഹവും ആസക്തിയും മറ്റുള്ളവരെ ആകർഷിക്കുന്നു. അവന്റെ പ്രതികരണം മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നു. ഒരുവൻ മേശയുടെ അടുത്ത് ഉച്ചയൂണ് വിളമ്പിവെച്ച പ്ലേറ്റുമായിരിക്കുന്നു. ആരെങ്കിലും ഓടിവന്ന് അവന്റെ കുട്ടി വഴിയിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നറിയിച്ചാൽ വിശപ്പും പ്ലേറ്റും മറന്ന് അവൻ എഴുന്നേറ്റ് റോഡിലേക്ക് ഓടുന്നു. ഉള്ളിൽ നിന്നുള്ള വിളിയേക്കാൾ അവൻ ബന്ധിതനായിരിക്കുന്നത് പുറത്തുനിന്നുള്ള ശബ്ദായമാനവും ശക്തവുമായ വിളിയുമായാണ്. ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ വിശ്വസിക്കുന്നത് അവന്റെ അഹങ്കാരത്തിലാണ്. ഒരു പ്രത്യേകതരം വ്യക്തിത്വം, മനുഷ്യന്റെ വ്യക്തിത്വ വികാസത്തിന് കുടുംബം ആവശ്യമാണ്. ഗൃഹമില്ലാത്ത ഒരു നിസ്സഹായനായ കുഞ്ഞ് എങ്ങനെ വളരും, പഠിക്കും, സംസാരിക്കും, മുന്നോട്ട് നീങ്ങും? വീടിന്റെ രക്ഷയ്ക്കും സുഖത്തിനും സമൂഹമാണ് ചുറ്റിനും ആവശ്യം. കുറ്റിക്കാട്ടിലുള്ള ഒരു പക്ഷിക്കുപോലും അതിന്റെ വർഗത്തിൽ നിന്നുമുള്ള ഒറ്റപ്പെടലിനെ അതിജീവിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ അവന്റെ വിജ്ഞാനം, വികാരം, മമത, പ്രേമം എന്നിവ വികസിപ്പിച്ചെടുക്കണം. വികാസം ജീവിതമാണ്, വികാസം പ്രേമമാണ്. ജനതയോ സംരക്ഷിക്കുന്ന താങ്ങി നിർത്തുന്ന സമൂഹമോ ബലഹീനമായാൽ കുടുംബവും ശിഥിലമാകും, വ്യക്തി ക്ലേശിക്കുകയും ചെയ്യും. മുക്തിയിലെ ആനന്ദമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സഫലീകരണം, അതായത് മനുഷ്യരാശി എന്ന മരത്തിന്റെ കനി. പക്ഷേ കാകനികൾക്കായി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വേര്, തടി, കൊമ്പുകൾ, ഇലകൾ, മുട്ട്, മരത്തിന്റെ പൂങ്കുലകൾ എന്നിവയെ അവഗണിക്കരുത്. ഇവയെല്ലാം ഫലോൽപാദനത്തിനും അതിൽ മാധുര്യം നിറയ്ക്കുന്നതിനും പങ്കുവഹിക്കുന്നുണ്ട്. മതത്തോടുള്ള ആദരവ്, ഭാഷയോടുള്ള സ്നേഹം, രാഷ്ട്രത്തോടുള്ള ആസക്തി, സമൂഹത്തോടുള്ള കൂറ്,
എല്ലാം അത്യാവശ്യമാണ്. തന്റെ വളർച്ചയ്ക്ക് രൂപം നൽകിയതിന് നിറഞ്ഞു കവിയുന്ന കൃതജ്ഞതയുടെ ഭാവങ്ങളാണവ. ഓരോ കൂറും പരസ്പര വിരുദ്ധമായതിനോട് പകരം ഓരോന്നും ബാക്കിയെല്ലാത്തിനെയും പരിപോഷിപ്പിക്കണം. അപ്പോൾ അവ അഭിലഷണീയമായിരിക്കും.

ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്

0: സായിറാം ആന്റി.
1: സായിറാം കുട്ടികളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു വ്യത്യസ്ത രീതിയിൽ നടത്താം.
2: എന്താണ് ഇന്നത്തെ വിഷയം?
1: ഭക്തി. ഭഗവാൻ അരുളിയിട്ടുണ്ട്, ആരാണോ സമ്പൂർണം എന്നെ ആശ്രയിക്കുന്നത് അവനെ ഞാൻ തീർച്ചയായും കാത്തുരക്ഷിക്കും. അവന്റെ സകല മനോമാലിന്യങ്ങളും ഞാൻ നീക്കം ചെയ്യും. അവനെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഞാൻ നയിക്കും. ഒന്ന് ചോദിക്കട്ടെ, ഭക്തൻ ഭഗവാനെ സ്നേഹിക്കുന്നു, ആർക്കു വേണ്ടിയാണ്?
3: ആർക്കു വേണ്ടിയിട്ടാണ്?
1: അവനു വേണ്ടി തന്നെ. പക്ഷേ ഭഗവാൻ ഭക്തനെ സ്നേഹിക്കുന്നത് ഭക്തനു വേണ്ടി തന്നെയാണ്. ഭഗവാന് എന്റെ നിന്റെ എന്ന വ്യത്യാസങ്ങളില്ല. ഭഗവാനെയും നിങ്ങളെയും തമ്മിൽ ചേർക്കുന്ന കണ്ണിയാണ് ഭക്തി. ഭക്തിയിലൂടെ പ്രേമത്തിലൂടെ ഭഗവാനോട് അടുത്താലുള്ള പ്രയോജനം എന്തെന്നറിയാമോ?
2: എന്താണ്? നമ്മിലെ നന്മ കൂടും അല്ലേ?
1: അതെ. എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. നമുക്കിന്ന് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ചെറിയ ഗാനം പഠിക്കാം. അതിനുശേഷം ഭക്തസഖ ഭഗവാൻ എന്ന ചെറിയ കഥാപ്രസംഗവും ആകാം.
2: ശരി ആന്റി.

പൂജരായ ഗുരുക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഗർവശമനം എന്ന കഥയാണ് ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് മുളച്ചു പൊങ്ങുന്ന ഒരു കഥാപാത്രമാണ് ഗർവ്, അല്ലെങ്കിൽ അഹങ്കാരം. നമ്മൾ ഈശ്വരന് പ്രിയപ്പെട്ടവരാണെങ്കിൽ അതവിടെ വെച്ചുകൊണ്ടിരിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല, ഉടനെ തട്ടിക്കളയും. അല്ലെങ്കിൽ നമ്മൾ ആ ഗർവമായി ബലൂണിൽ പൊങ്ങുന്നത് പോലെ പൊങ്ങി പൊങ്ങി അവിടെ ചെന്ന് പടു തീർന്നു താരത്ത്. ഭക്തന്മാർക്ക് ഗർവുണ്ടാകുന്നത് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യമല്ല. ഭഗവാൻ കൃഷ്ണന്റെ മഹാഭക്തനായ അർജുനനുണ്ടായ ഗർവ് ഭഗവാൻ മാറ്റിയെടുത്ത കഥയാണ് ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഗർവശമനം.

കഥയിലേക്ക് കടക്കാം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ കാലം. പേടിപ്പെടുത്തുന്ന പടക്കളത്തിൽ അതാ നോക്കൂ, കണ്ണടയ്ക്കാതെ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുന്നില്ലേ? തലയിൽ തിളങ്ങുന്ന മയിൽപ്പീലി, ചുണ്ടിൽ മയക്കുന്ന മന്ദഹാസവും ചേർത്ത് കൗസ്തുഭവും വനമാലയും മാറിലണിഞ്ഞ് മനോഹരമായ മഞ്ഞ പട്ടുടുത്ത് പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി നിർത്തുന്ന ചമ്മട്ടി കയ്യിൽ പിടിച്ച് മണിത്തേരിലിരിക്കുന്ന മാധവനെ നിങ്ങൾ കാണുന്നില്ലേ? സാക്ഷാൽ പാർത്ഥ സാരഥി രൂപം.

ഭഗവാന്റെ ഉറ്റ ചെങ്ങാതി. യുദ്ധഭൂമിയിൽ താൻ പറയുന്നതനുസരിച്ച് തേരുതൊളിക്കുന്ന വെറും തേരാളിയല്ലേ കൃഷ്ണൻ എന്നൊരു തോന്നൽ നമ്മുടെ അർജുനന് വന്നുപോയി. മച്ചിനു പുറത്ത് പറ്റിയിരിക്കുന്ന പല്ലികൾക്കും ഇത്തരം തോന്നൽ ഉണ്ടാവാറുണ്ടത്രേ. പ്രിയപ്പെട്ട വീട്ടുകാരെ, നിങ്ങളുടെ തലയിൽ വീഴാതെ, നിങ്ങൾ ചത്തുപോകാതെ ഈ ഉത്തരത്തെ ഇത്തരത്തിൽ ഇത്രയും നേരം താങ്ങി നിർത്തിയത് ഞാനാണ്. നിങ്ങൾ എനിക്കൊരു നന്ദി പറഞ്ഞുകൂടെ? ഗാന്ധീവധാരിക്കും ഇടയ്ക്കിടെ ഇങ്ങനത്തെ ഒരലോഹ്യം വന്നു പെടാറുണ്ട്. സന്താന ഗോപാലത്തിലെ ബ്രാഹ്മണന് സഹായം നൽകാൻ തുനിഞ്ഞപ്പോഴും, രാമേശ്വരത്ത് വന്ന് ശ്രീരാമൻ കെട്ടിയ സേതു കണ്ടപ്പോഴും, ധർമ്മപുത്രർ ഗാന്ധീവം കൊണ്ടുപോയി കളയാൻ പറഞ്ഞപ്പോഴും ഒക്കെ ഇദ്ദേഹം ഉത്തരം താങ്ങുന്ന പല്ലിയായിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനാണ് തന്നെ താങ്ങി നിർത്തുന്നതെന്ന കാര്യം പുള്ളിക്കാരൻ ഇടയ്ക്കിടെ മറന്നുപോകും. സത്യസായി ബാബയുടെ ഭക്തന്മാരായ നമുക്കും ഇതേ അബദ്ധം തന്നെ സംഭവിക്കാറുണ്ട്. പോട്ടെ, നമുക്ക് കഥയിലേക്ക് കടക്കാം.

കൂടാരത്തിന് മുന്നിൽ ഭഗവാൻ തേരു നിർത്തിയിരിക്കുകയാണ്. അർജുനൻ ഇറങ്ങുവാൻ കൃഷ്ണൻ കാത്തു. അദ്ദേഹം പറഞ്ഞു, പാർഥ, തേരിൽ നിന്നിറങ്ങൂ. അപ്പോഴാണ് പാർഥന് ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ തോന്നിയത്. അർജുനൻ വിചാരിച്ചു, അമ്പടാ, ഇത്രയും നേരം ഞാൻ പറഞ്ഞതനുസരിച്ച പാർട്ടി ഇപ്പോൾ എന്നോട് കൽപ്പിക്കുന്നോ? തേരിൽ നിന്നിറങ്ങാൻ ഇപ്പോൾ സൗകര്യമില്ല. ഉടനെ പാണ്ഡവൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ആദ്യം ഇറങ്ങൂ. കൃഷ്ണൻ ചെറുതായി ഞെട്ടി. കൃഷ്ണൻ വിചാരിച്ചു, ചേടാ, ഇവൻ മുറത്തിൽ കയറി കൊത്തി തുടങ്ങിയോ? ഇത് ശരിയാവൂല. എന്റെ വിശ്വരൂപം കണ്ടിട്ടും ഇവന് തരിപ്പ് വിട്ടിട്ടില്ല. ഭഗവാൻ കൽപ്പിച്ചു, വേണ്ട അർജുന, താൻ തന്നെ ആദ്യം ഇറങ്ങൂ. അർജുനനും വാശിയായി. അല്ല, നമുക്കറിയാമല്ലോ, സാധാരണ ഡ്രൈവർ ഇറങ്ങി ഡോർ തുറന്ന് പിടിക്കുമ്പോഴല്ലേ യജമാനൻ ഇറങ്ങുക. യജമാനൻ ആദ്യം ഇറങ്ങിയാൽ മോശം. ആരെങ്കിലും കണ്ടാൽ

0: കൃഷ്ണൻ വിചാരിച്ചു, അർജുനൻ എന്തേ ഇങ്ങനൊരു തല്ലുകൊള്ളിത്തരം തോന്നാൻ. സഖ്യഭക്തിക്ക് ഉത്തമ മാതൃകയായ പാർത്ഥന്റെ ഒരു കുരുത്തക്കേട്, അദ്ദേഹത്തിന്റെ കരയറ്റ ഭക്തി ഭഗവാൻ പരീക്ഷിച്ചറിഞ്ഞതല്ലേ?
1: ആ സംഭവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലേ? പറയാം, കേട്ടുകൊള്ളൂ. ഒരു ദിവസം ഈ കൂട്ടുകാരിരുന്ന് കൊച്ചു വർത്തമാനം പറയുന്ന സമയം, മുറ്റത്ത് ഒരു കാക്ക ഉണക്കാനിട്ടിരുന്ന നെല്ല് കൊറിക്കുന്നുണ്ട്. ഭഗവാൻ ഒരു തമാശ. അദ്ദേഹം ചോദിച്ചു, അർജുന, എനിക്ക് കണ്ണിനൊരു കാഴ്ചക്കുറവ്. ദേ, ആ മുറ്റത്തിരിക്കുന്നത് ഒരു കാക്കയല്ലേ? അർജുനന് ഒരു തരി സംശയമില്ല. പിന്നെ കാക്കയെ കണ്ടാൽ നമ്മൾ ആരെങ്കിലും കുറുക്കനാണെന്ന് പറയാറില്ലല്ലോ. അർജുനൻ അത് കാക്ക തന്നെയാണെന്ന് സമ്മതിച്ചു. അടുത്ത ചോദ്യം അല്പം കുഴപ്പം പിടിച്ചതായിരുന്നു. ഭഗവാൻ ചോദിച്ചു, അല്ല അർജുന, അതൊരു പ്രാവല്ലേ? നമ്മളാണെങ്കിൽ ഉടനെ വിചാരിക്കും, ഇങ്ങോർക്ക് എന്തു പറ്റി, കാക്കയെ കണ്ടാൽ പ്രാവാണെന്നോ? അർജുനൻ ഒരൊറ്റ നിമിഷം കാക്കാതെ മറുപടി പറഞ്ഞു, അതെ ഭഗവാനെ, അതൊരു പ്രാവാണ്. എന്റെ ദൈവമേ, കൃഷ്ണന്റെ അടുത്ത ചോദ്യം അതിലും ഭയങ്കര. അർജുന, അതൊരു പൂച്ചയല്ലേ? നേരെ ചൊവ്വേ ബോധമുള്ളവരാണെങ്കിൽ രക്തം തിളയ്ക്കും. പക്ഷേ അർജുനൻ തൊരുകൈയോടെ മറുപടി പറഞ്ഞു, അതേ ഭഗവാനെ, അതൊരു പൂച്ചയാണ്. ഭഗവാൻ തന്നെ ചിരിച്ചുപോയി. എന്റെ അർജുന, ഞാൻ ഈ കാക്കയെ കണ്ട് പട്ടിയാണ്, പൂച്ചയാണ്, കുറുക്കനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചു തരാൻ നീ ഇത്ര മണ്ടനാണോ? അല്ല, എന്നെ മണിയടിക്കാനാണോ ഈ നുണയൊക്കെ പറഞ്ഞത്? അർജുനൻ ഉടനെ ഭഗവാന്റെ പാദങ്ങളിൽ ഒഴുകിയിച്ച ത്രിപാദങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, ഈ അടിയനെ പരീക്ഷിക്കരുതേ. ബ്രഹ്മാണ്ഡ നായകനായ അവിടെന്ന് കാക്കയെ പൂച്ചയാണെന്ന് പറഞ്ഞാൽ അവിടത്തെ തിരുസങ്കല്പം കൊണ്ട് അതൊരു പൂച്ച തന്നെയാണ്. പട്ടിയാണെന്ന് പറഞ്ഞാൽ അതൊരു പട്ടി തന്നെയാണ്. പിന്നെ ഞാനിതൊക്കെ സമ്മതിച്ചു തരാൻ എന്തിനെ സംശയിക്കണം?

ഭഗവാനിൽ കരയറ്റ ഭക്തി വിശ്വാസമുള്ള അർജുനനാണ് ഇപ്പോൾ. ഹേ തേരാളി, താൻ ആദ്യം തേരിൽ നിന്നിറങ്ങൂ എന്ന മട്ടിൽ ഗമയിലിരിക്കുന്നത്. അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യുദ്ധം കഴിഞ്ഞില്ലേ? ഗാന്ധീയം കൊണ്ടല്ലേ പാണ്ഡവർ യുദ്ധം ചെയ്യിച്ചത്? അർജുനൻ എന്ന് കേട്ടാൽ ഇനി ആരാ ഞെട്ടാത്തത്? ലോകൈക വീര വീര പരാക്രമി കൃഷ്ണനെ തേരു തെളിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്താ, സാക്ഷാൽ മാതിരയെ തന്നെ കൊണ്ടുവരും. അങ്ങേരെ ദേവേന്ദ്രന്റെ ഡ്രൈവറാ, ദേവേന്ദ്ര സാരഥി. പണ്ട് ശ്രീരാമൻ തേരു തെളിക്കാൻ ആളില്ലാഞ്ഞ് മാതിലയാണ് സഹായിക്കാൻ എത്തിയത്. അതുപോലെ ഇപ്പോൾ. ഹേ തേരാളി, താൻ ആദ്യം തേരിൽ നിന്നിറങ്ങൂ എന്ന മട്ടിൽ ഗമയിലിരിക്കുന്നത്. അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യുദ്ധം

ഓരോരുത്തർക്ക് പവർ തലേ കയറിയാൽ രക്ഷയില്ല. തേരിൽ നിന്നിറങ്ങുന്നത് വരെ പ്രസ്റ്റീജ് പ്രശ്നമായി. എന്താ ചെയ്യ, കൂട്ടുകാർ തമ്മിലുള്ള തർക്കം അങ്ങനെ നീണ്ടുപോയി. ശ്രീകൃഷ്ണൻ ചമ്മട്ടിയും കടിഞ്ഞാണുമൊക്കെ മാറ്റിവെച്ച് കുതിരകളെയും അഴിച്ചുവിട്ട് തേരിൽ ഒരേ ഇരിപ്പാണ്, അനക്കമില്ല. അർജുനന് ക്ഷമ കേട്ടു. പടക്കുടലിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി പോരിന്റെ ക്ഷീണമൊക്കെ ഒന്ന് തീർക്കാമെന്ന് വെച്ചാൽ ഒന്ന് ഇറങ്ങി കിട്ടണ്ടേ? ഹോ, ഒടുവിൽ പന്തി കെട്ട് അർജുനൻ തന്നെ തേരിൽ നിന്നിറങ്ങി. തൊട്ടു പിന്നാലെ കൃഷ്ണന്. എന്നാ പിന്നെ ഇയാൾക്കിതങ്ങ് ആദ്യം തന്നെ ആവാമായിരുന്നില്ലേ എന്ന് ഓർത്ത് അർജുനൻ കൈയും ചുരുട്ടി നിൽക്കുമ്പോൾ, ഹോ, അതാ നോക്കൂ,

കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുന മഹാവീരൻ ശത്രുക്കളെ മുഴുവൻ സംഹരിച്ച് നശിപ്പിക്കാൻ കയറിയ തേര്. കർണന്റെ കൂരമ്പ് അർജുനന്റെ തലയ്ക്കുനേരെ പാഞ്ഞു വന്നപ്പോൾ ചെങ്ങാതിയെ രക്ഷിക്കാനായി ഭഗവാൻ ചവിട്ടിത്താഴ്ത്തിയ തേര്. പ്രപഞ്ചനാഥനായ ഭഗവാൻ കൃഷ്ണന്റെ പുണ്യ സ്പർശം കൊണ്ട് പരിപൂരിതമാക്കിയ തേര്. ഇതാ കത്തു ജ്വലിക്കുന്നു. അർജുനൻ അമ്പരന്ന് നിൽക്കുകയാണ്. എന്റെ ദൈവമേ, അതിൽ നിന്നിറങ്ങില്ലായിരുന്നെങ്കിൽ. മണ്ടനായ അർജുനൻ ഓർക്കാതെ പറഞ്ഞു, ഭഗവാനെ, നമ്മൾ ഇറങ്ങിയത് എത്ര നന്നായി. ഇനിയും അതിലിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ വയ്യ. ഭഗവാൻ പൊട്ടിച്ചിരിച്ചു, അർജുന, നീയൊരു മണ്ടൻ തന്നെ. നമ്മൾ ഇരുന്നെങ്കിൽ ഇപ്പോഴും തീ പിടിക്കില്ല. നിന്നോട് ആദ്യം ഇറങ്ങാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ. ഇപ്പോൾ അർജുനന്റെ തലയൊന്ന് താഴ്ന്നു. അതെന്താ ഭഗവാനെ, ഈ തേര് തീ പിടിക്കാൻ കാരണമെന്താ? ഭഗവാൻ പറഞ്ഞു, കുരുക്ഷേത്രത്തിൽ എഴുതുവിട്ട അസ്ത്രങ്ങളേറ്റുള്ള ചൂടുകൊണ്ട് ഈ തേര് കത്തിക്കരിഞ്ഞേനെ. ഇത്രയും നേരം ഞാൻ കാത്തു പാർത്ഥ. യുദ്ധത്തിൽ ഭീഷ്മ ദ്രോണശല്യാദി മഹാരഥന്മാരയച്ച അനവധി ആഗ്നേയ അസ്ത്രങ്ങൾ ഈ രഥത്തിൽ വന്നു പതിച്ചിട്ടുണ്ട്. അതിന്റെ ചൂടുകൊണ്ട് ഈ തേര് കത്തിപ്പോകാതിരിക്കാൻ കാത്തത് ഭഗവാൻ കൃഷ്ണനാണ്. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് അവ നിർവീര്യമായി പോയി. ഭഗവാൻ തേരിൽ നിന്നിറങ്ങിയതും അസ്ത്രശക്തി തേരിനെ കത്തിച്ചു കളഞ്ഞു. അർജുനൻ യുദ്ധത്തിൽ ജയിച്ചത് സ്വന്തം ബലം കൊണ്ടല്ല എന്ന് അർജുനന് പൂർണ്ണ ബോധ്യമായി. ഭക്തിപ്രേമിയായ ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്താൽ ഓരോ നിമിഷവും ഭഗവാൻ തന്നെ നമ്മളെ കാത്തുകൊള്ളും. ഈ കഥ ഞാനിവിടെ നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം.

0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ, ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.